ചരണനാണ്. ആൻശി ഗാത ജനബാധ അണ്ടോട്ട് പണ്ടാരണ്ടോട്ട് പാരീഠ ധർമ്മീഠ കർമ്മ ആണ് പ്രണനാന്ത് ദാതാ മഹാന്ത ഹർപൂൽവനാശാന്ത് പ്രസാദ് കരുണാലയ ഹൈ കലഖണ്ഡന മണ്ഡന ഹൈ ജഗദീശ്വര ഹൈ പരമേശ്വര ഹൈ കലകാരണ ഹൈ സർവകാരണ ഹൈ ദൃഢക ചരണ ഹൈ ജഗ്ഗേ കാരണ ഹൈ മനമാന്യ ഹൈ ജഗജാന്യ ഹൈ സർവംപര ഹൈ സർവംകര ഹൈ സർവാസ ഹൈ സർവനാശ ഹൈ കരുണാകര ഹൈ വിശ്വംപര ഹൈ സർവേശ്വര ഹൈ ജഗദീശ്വര ഹൈ ബ്രഹ്മണ്ഡ സഹേ കലഖണ്ഡ സഹേ പർദ പര ഹൈ കരുണാകര ഹൈ ജപ ജപ ജപ ജപ ഗൃദ ഗൃദ മൃദ മൃദ ഹൈ അമൃത അമൃത ധരണിന്ദ്രത ഹൈ അമൃത അമൃത കരുണകൃത കൃത കൃത ധരണിന്ദ്രത ഹൈ അമൃതേശ്വര ഹൈ പരമേശ്വര ഹൈ അകൃത കൃത അമൃത അമൃത ഹൈ ജപ കൃത അമൃത അമൃത ഹൈ നിർണായക ഹൈ കൽകായിക ഹൈ വിശ്വംപുര ഹൈ കരുണാലയ ഹൈ രേപ താപന ഹൈ ജപന ജപന ജാപന ഹൈ അകലംകൃത ദർഭാകൃത ഹൈ കർത്ത കര ഹൈ ഹർത്ത ഹര ഹൈ പരമാത്മ ഹൈ സർവാത്മ ഹൈ ആത്മവാസ ഹൈ ജസ് കെ ജാസ ഹൈ ഭുജംഗ പ്രയാതി ശംഗ നമോ സൂര്യ സൂര്യ നമോ ചന്ദ്ര ചന്ദ്രേ നമോ രാജരാജ നമോ ഇന്ദ്രേന്ദ്രേ നമോ അന്ധകാരേ നമോ തേജ തേജേ നമോ ബൃന്ദ ബൃന്ദേ നമോ ബീജ ബീജേ നമോ രാജസംഗ താമസംഗ ശാന്ത രൂപേ നമോ പരമ തതംഗ തതംഗ സ്വരൂപേ നമോ യോഗ യോഗേ നമോ ജ്ഞാന ജ്ഞാനേ നമോ മന്ത്ര മന്ത്രേ നമോ ധ്യാന ധ്യാനേ നമോ യുദ്ധ യുദ്ധേ നമോ ജ്ഞാന ജ്ഞാനേ നമോ പൂജ പൂജേ നമോ പാന പാനേ നമോ കലഹകർത്ത നമോ ശാന്ത രൂപേ നമോ ഇന്ദ്രേന്ദ്രനാദിംബൂത്തേ കലങ്കാര രൂപേ അലങ്കാര അലങ്കേ നമോ ആസാസി നമോ ബാങ്ക് ബാങ്കേ പങ്കീസ് രൂപേ നംഗീയ നാമേതൃ പങ്കീതൃ കാലേ നംഗീയ കാമേ ഏക ശ്രീ ചന്ദ് അജയ അലയ ഭയ വൈ പൂവജുവനാഥ ഗാസ ഗഞ്ച പഞ്ച ലഖ പഖ കാലയാലേഖ പേഖ അനാമ കാമ ഗാഠാനാഥി പ്രമാഥേ ജോനി മോനി നരാഗ നരംഗ നൂപേ നരേഖേ കർമ്മങ്ങ പരമംഗ ഗഞ്ജയ ലേഖേ ഭുജംഗ പ്രയാതി ശംഗ നമാസ്തുല പ്രണാമേ സമാസ്തുല പ്രണാശേ ഗഞ്ജലോ നാമേ സമാസ്തുല നിവാസേ നൃകാമംഗ ബഭൂത്തെ സമാസ്തുല സ്വരൂപേ കോ കർമ്മംഗ പ്രണാശേ സധർമ്മംഗ ബഭൂത്തേ സദാ സച്ചിദാനന്ദ ശത്രംഗ പ്രണാശി ഗ്രീമുലക നിന്ദാ സമാസ്തുല നിവാസി ജയ ബഭൂത്തെ ജയ ഗ്രീമേ ഹരിയങ്കരി അങ്കരിം ഹരിമേ ചതുർചക്ര ഭരതി ചതുർചക്ര ഭുക്തേ സ്വയം ഭവ ശുഭം സർവദാ സർവജുഗതേ ദുകാലം പ്രണാസി ദയാലം സ്വരൂപേ സദാംഗ സംഗേ അപാംഗം ബഭൂതേ ചതുർചക്ര ഭരതി ചതുർചക്ര ഭുക്തേ സ്വയം ഭവ ശുഭം സർവദാ സർവജുഗതേ ദുകാലം പ്രണാസി ദയാലം സ്വരൂപേ സദാംഗ സംഗേ അപാംഗം ബഭൂതേ ਸਤਨਾਮ ਸ੍ਰੀ ਵਾਹਿਗੁਰੂ ਜੀ ਦਾ ਪ੍ਰਸਾਦ ਸਵਈਏ ਏਕ ਓੰਕਾਰ ਸਤਿਗੁਰ ਪ੍ਰਸਾਦ ਦਾ ਪ੍ਰਸਾਦ ਸਵਈਏ ਪਾਤਸ਼ਾਹ ਦਸਵੀਂ ਸ਼ਰਾਬਕ ਸੁੱਧ ਸਮੂਹ ਸਧਾਨ ਕੇ ਦੇਖ ਪ੍ਰਯੋਗ ਕਰ ਜੋਗ ਜਦੀ ਕੇ ਸੂਰ ਸੁਰਾਰਜਨ ਸੁੱਧ ਸੁਧਾਰਿਕ ਸੰਤ ਸਮੂਹ ਬਨੇਕ ਮਦੀ ਕੇ ਸਾਰੇ ਦੇਸ਼ ਕੋ ਦੇਖ ਰਹੇ ਹੋ ਮਾਤ ਕੋ ਨ ਦੇਖ ਪ੍ਰਾਣ ਬਦੀ ਗਏ ਸ੍ਰੀ ਭਗਵਾਨ ਕੀ ਬਾਈ ਕਿਰਪਾ ਹੂੰ ਤੇ ਗਰਤੀ ਬਿਨੇ ਗਰਤੀ ਗਏ ਮਾਧਿਮ ਦੰਗ ਜਰਿਆ ਸੰਗ ਅਨੂਪ ਦੰਗ ਸੁਰੰਗ ਸਵਾਰੀ ਕੋਟ ਦਰੰਗ ਰੰਗ ਸੇ ਗੁਰਦ ਪਾਉਣ ਕੇ ਗੌਣ ਕੋ ਜਾਤ ਨਿਵਾਰੇ ਪਾਰੀ ਭਜਾਨ ਕੇ ਭੂਪ ਬਲੀ ਵਜਨੇ ਆਪ ਸੀਸ ਨਾ ਜਾਤ ਵਿਚਾਰੇ ਹਿੱਤੇ ਪਾਏ ਤੋ ਕਾਮ ਪਾਏ ਭੂਪ ਅੰਤ ਕੋ ਨਾਂਗੇ ਪਾਏ ਪਦਾਰੇ ਜੀਤ ਫਿਰੈ ਸਭ ਦੇਸ਼ ਦਸਾਨ ਕੋ ਬਾਜ ਚਤੋਲ ਮਰਦੰਗ ਨਿਗਾਰੇ ਗੁੰਜਤ ਗੁੜ ਗਜਾਨ ਕੇ ਸੁੰਦਰ ਹਿੰਸਤ ਹੈ ਅਜ ਰਾਜ ਹਜਾਰੇ ਭੂਤ ਭਵੈਖ ਭਗਵਾਨ ਕੇ ਭੂਪਤ ਕੌਣ ਗਨੇ ਨਹੀਂ ਜਾਤ ਵਿਚਾਰੇ ਸ੍ਰੀ ਪਾਤ ਸ੍ਰੀ ਭਗਵਾਨ ਭਜੇ ਬਿਨਾਂਤ ਕੋ ਅੰਤ ਕੇ ਦਾਮ ਸੁਧਾਰੇ ਤੀਰਥ ਨਾਨ ਦੈਤ ਮਦਾਨ ਸੋ ਸੰਜਮਨੇ ਮਨ ਏਕ ਵਸੇਖੈ ਵੇਦ ਪੁਰਾਣ ਕਦੇਵ ਕੁਰਾਨ ਜਮੀਨ ਜਮਾਨ ਸਮਾਨ ਕਪੇਖੈ ਪੌਣ ਆਹਾਰ ਜਤੀ ਜਲਧਾਰ ਸਭੇ ਸੁਭ ਚਾਰ ਹਜ਼ਾਰ ਕਦੇਖੈ ਸ੍ਰੀ ਭਗਵਾਨ ਭਜੇ ਬਿਨ ਬਹੁ ਬਦਾਰੇ ਕਰਤੀ ਬਿਨ ਏਕ ਨਾ ਲੇਖੈ ਸ਼ੁੱਧ ਸੁਭਾਅ ਦੁਰੰਤ ਦਵਾਹਾ ਸੋ ਸਾਸਨਾ ਦੁਰਜਾਨ ਦਲੈਂਗੇ ਭਾਰੀ ਗੁਮਾਨ ਪਰੇ ਮਨ ਮਹਿ ਕਾਰੂ ਪਰਵਤ ਪੰਖਲ ਨਹਾ ਲੈਂਗੇ ਤੋਰ ਰੀਨ ਮਰੋ ਰਮ ਵਾਸਨ ਮਾਤਿਵ ਨੰਗਣ ਮਾਨ ਮਲੈਂਗੇ ਸਰੀ ਪਾਤ ਸਰੀ ਭਗਵਾਨ ਕਿਰਪਾ ਵੇਨੂ ਤਿਆਗ ਜਹਾਨ ਨਿਦਾਨ ਚਲੈਂਗੇ ਵੀਰ ਬਾਰ ਵੱਡੇ ਬਰਿਆਰ ਵਿਚਾਰੇ ਸਰਗੀ ਦਾਰ ਬਛਈਆ ਤੋਰਤ ਦੇ ਸੰਗ ਲੈਂਦ ਮਵਾਸਨ ਮਾਤੇ ਜਾਨ ਕੇ ਮਾਨ ਮਲਈਆ ਗਾੜ ਗਡਾਨ ਕੋ ਤੋੜਨ ਹਾਰ ਉਸ ਬਾਤਨੀ ਜਗ ਚਾਰ ਲਵਈਆ ਸਾਹਿਬ ਸ੍ਰੀ ਸਭ ਕੁਸਰ ਨਾਇਕੋ ਜਾਜ ਕਨ ਏਕ ਉਸ ਏਕ ਦਵਈਆ ਦਾਨ ਵਦੇ ਫਿਰੰਦਨ ਸਾਜਰ ਬੂਤ ਬੋਏ ਕਪਵਾਨ ਜਪੈਂਗੇ ਜੀਵ ਜਿਤੇ ਜਲ ਮੈਂ ਸਲ ਮੈਂ ਪਲ ਹੀ ਪਲ ਮੈਂ ਸਭ ਸਾਪ ਦਪੈਂਗੇ ਬੁਨ ਪ੍ਰਤਾਪਨ ਵਾੜ ਜੈ ਤੁਨ ਪਾਪਨ ਕੇ ਬਹੁ ਪੁੰਜ ਖਪੈਂਗੇ
साध समूह प्रसन्न फिर जग सदर सब लोग जपेंगे मानवेंद्र के निरंतरा जब जंतर लोग राज करेंगे कोट स्नान गजा जग दान अनेक स्वयंबर साज भरेंगे ब्रह्म महेश्वर विषण सरी पद अंत पद जम्भास भरेंगे जे नर सरी पद के पर सैम पग ते नर फिर न दे तरेंगे कहाँ पयो जो दो लोचन मूंद के बैठ रहे उपक ध्यान लगायो न हाथ फिरी उला लिये सा समुद्रन लोग गए ऊपर लोग गवायो बास की उपख्यान सो बैठ कहे ऐसे ही ऐसे सुबह बतायो साच कहूँ सुन लेहो सब है जन प्रियो की उदनी प्र पायो काहू लै पान पूज धरो सिर काहू लै लिंग कर टकायो काहू लिखवार वच लखियो हर वच दिशा में काहू पिछा कुशी सुनवायो को बुदान को पूजत है पास को मृदान को पूजन दायो कूर करया और जो सब ही जाग श्री भगवान को भेद न पायो।

സാധസാംഗ അമൃത ഗുണഗായന സാധുക സാംഗ സർവഥാന ഗമ്യ നാനക സാധുക സാംഗ സഫല ജനാമ സാധുക സാംഗ നഹി കച്ച കാല ദർശന പേടത ഹോത നിഹാല।

ചേർന്ന് കമലോരുമ ഒരു താറഹോ കർണ കാർണ സുപ്രഭ സമ്രാഥ ദൃഢ കർഗഹോ നാമ ഹരിവാഥോ യഹോ തനുസഞ്ചഹോ ഹൂവഹ പഗവന്ത് സന്തജനാകാ നിർമലമന്ത് ഏക ആസ രാഖ മനമാഹേ സർവരോഗ നാനക മിട ജാഹേ ജസ് തനകോ ചാര കുണ്ട് ഉഠിതാവഹേ സോ തഹനു ഹർ സേവാതേ പാവഹേ ജേസ സുഖ കവനത ബാശമീത് സോ സുഖ സാധു സാംഗ പ്രീത് ജേസ ശോഭാ കരഹ പലീകർണി സാ ശോഭാ പജ ഹർ കീ സരണി അനകോ പാവി രോഗ നാ ജായേ രോഗ മിട ഹർ അവഖദലായേ സർവ നിദാന മഹ ഹർ നാമ നിദാന ജപ നാനക ദർഗഹ പ്രവാന മാന പ്രബോധ ഹര കൈ നായേ ദഹ ദിശ തഹവത ആവൈഠായേ താകോ ബിഘ്ന നാ ലാഗൈ കോയേ ജാകര ദബസ ഹര സോയേ കാലതാതി ഠാണ്ടാ ഹരനാവ് സിമര സിമര സദാ സുഖ പാവു പഹോ ബിനസ പൂരൻ ഹോയ ആസ് ഭഗത് പഹയാ തും പ്രകാശ കേതു കഹരി.